കിടക്കുന്ന ബിസിനസ് ചെടി കോലം മേളം കൃഷി അപ്പം പ്രോഗ്രാമിനെ കുറിച്ച് അതിനെ വിശ്വാസം പഠിക്കാൻ മിസ് നരേജൻ കെ പ്രോഗ്രാമിനെ കണ്ടു കണക്കോ ഈ കുറേ ദുസ്സവൻ അത്താപകത്തിലെ പ്രോഗ്രാമിൽ മെമ്പർ ആസാം പ്രോസഗത്ത്.